അർഷ് ഉഫുല്ലവ മലായിക്കത്തുന്നായി ഏക വശാഗിം വ മലായിക്കത്തും എവരെങ്കി വരി റസ്കലാങ്ക ഹംദായകു തസ്ബീഹ ധന്നവതി അതി കലാങ്കം ഈമാം വി അതി ഈമാം വി മീഹുന്ന ഫാഫ ഫുസ്സവമ ദുആ കുറവതി അലമെങ്കി വരി റസ്കലാക്കു ഇബ റസ്കലാങ്ക റഹ്മതായി ദിനവടുകത്തും ഹുരിഹാ എച്ചിഗെ മച്ചത്തനവസുകിം വി ഫഹെ തൗബാവെ ഈ ബറസ്കലാങ്കെ മകത്തബാവി മീഹുന്ന ഫാഫ ഫുസ്സവാൻ ദേവ് അതി നരകാഗ അജാബും എവ്

ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. ദിവ്യരാജ്യക ഇസ്സത്തെ റൈസുൽ ജംഹൂരിയ ഡോക്ടർ മുഹമ്മദ് മുയിസ് വസീറും BML CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷരീഫ്, BML ചെയർപേഴ്സൺ അഹമ്മദ് അലി ഹബീബ്, SME ഡിജിറ്റൽ CEO ബദറുദ്ദീൻ ഹസൻ, BML അത് SME ഡിജിറ്റൽ മാനേജ്മെൻറ്റ് അത് മുസഫും അതിമി അസ്മിയാത് ബാബി വഡാഗൻ തിബി എം ഹാബേഫറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു. അത് ടെക്നോളജിക്ക് ദായറാക മസക്കുറ അത് മി ദായറായി തൗലീം ഹാസൽ കുറുമുണ്ട് അസ്വാണിക് ഹൈസിയത്തും മി ജൽസാകായ് ഹിയാൽ ഫാർക്കുലും ഫുസത്ത് ലിമക്കി അർഗുണ ലിബെ വറബുഡു ഫല മീത് അർഗുണമി ഫുസത്ത് ലിബികൻ മിതിയേ BML മൈൻഡ് കോയൻ കുളികൻ ദാദി ഫോം ബേവും കോല ഭക്തൻ കാമയാബ് ടീമിക മെമ്പർക്ക് ഹൈസിയത്തും അർഗുണ ദേഖേ ഗൊത്തുക മി ഹെകത്തൺ ഫദ ജോണ അമാസ് കോ ബേവെ ഹരക്കായത്തക്കെ ഹം കൊമ്മ കൊമ്മ ഹരക്കായത്തക്കെ നൂണി മുബാരത്തക്കെ നൂ മീ അർഗുണ മെ ജോണു ആ ഹിയാത്തക ലോഹുളു ആദി ഗുളിഗെ മസക്കെ കുണുഗെ ഹുണർ തരഗ്ഗി കൊദ്ദി ബൈന അഗുവാമി ഫെംവർ ഗാവസ് അർഗുണ മെണ വാദ കുരവിദാനക അങ്കാദ വരം മുഹിം വസീദത്തക്കെ മീ ഗെത്തറും സോഫ്റ്റ്വെയർ ദായരാഗ രാജ്യക എം ഫുണ്ണാബുസ് ബേഫുണ്ണ ഹിയാൽ ബദൽ കുണുമെ ഫുസത്തു വസ് മീ ഹരക്കായത്തക്കും അർഗുണ മെണ്ണ തണവസ്വ എഗൊത്തും BML കോല ഭേഗത്തൻ ഗാവസ് ബാങ്ക സർക്കാർ കമാഗുളെ ഫ്രായത്തക ഹിയാല എക്കി ദിവേ മുജ്തമ മിവകുത്തു ബേണുവ എത്ത പ്രൊജക്ടക എം തിരി സഗടിരു തിരേഗ അർഗുണ മെണ്ണ ഈജാദ് കുറവും അത് മിഫത കങ്കമു അർഗുണ മെണ്ണ സാബിത്വകെ എബദേ ദിവഹിങ്ങ തെരേഗ എത്ത ഫണ്ണു എരി മസക്കെ തെരി സ്വാണു എബ തിവികം അത് അർഗുണ മെണ്ണ ഫസേ ഹെങ് ക്യാപിറ്റൽ എക്സസ് ലിബി ഹർദന മെന്റർഷിപ്പ എബ്ബാറും ദിബിജ നമ ഗൗമി ഫെംവർഗ ഇതുറും ബൈനവഗുവാമി ഫെംവർഗ ബലാഗന വേണ ഫദ എത കാമയാബ് ഉഫെദ്ദുന്തക വിയഫായതക അർഗുണ മെണ്ണ ഇജാദ് കുരവിദാണകം കമ്മിയെങ് എക്കമുക വിയസ് ഹഗീഗതക്കി എ ഹോഫെന്ത അസുകുറുമുക സ്വാണുണ്ണ എത്ത ഹുരസ്തക എബൈക്കം എഗൊത്തും ഫഷാഗണ്ണ ബേണുവ റൗസുമാല കൊലച്ചുള നെത്തുമ ഹെക്കത്തൊണ്ണ അർഗുണ മെണ്ണ ലിവും ഫദ മെന്റർഷിപ്പ് നുലിവുക്കി മീഗ ഹെമിനെ കങ്കം എഗൊത്തും മിയതു BML എങ് ഇഫ്താഖുര യൂത്ത് ഓൺട്രപ്രണർഷിപ്പ് ഫൈനാൻസിങ് സ്കീമക്ക് മി മസ്സല ഹല്ലക്കുമ അർഗുണ കബൂൽ കുറം എ ബില്യൺ റുഫിയാഗ മി സ്കീമും ഗിന സ്റ്റാർട്ടപ്പ് പ്രൊജക്ടക്ക വിയഫായത്ത ഉഫിദിങ്ങൻ ദാണക്കമ വെസ് അർഗുണ കബൂൽ കുറം മീഗ എതുറും സ്വൈപ്പ് മെതുവരക്കോ ബേറു അക്കൗണ്ട് ഹുളുമ ബേറു ഫാസായൻ മുമലക്കുറുമ ഫുസത്ത് ലിമക്ക് ഫ്രീലാൻസ്കോ മസക്കെ കുറ ജോണ ലിവെ വരബോട് കുറിയണമെ അർഗുണ മെ സ്വാണുഗെ ഉമ്മീദക്കി മീ ഹമക്കൻ മി പ്രോഗ്രാം തൊ മി ഫദ പ്രോഗ്രാം തൊക്കെ ഫെഷും കമശ സ്വൈപ്പ് ഫദ ദിവഹി സ്വാണുഗെ വ്യഫായത്തക മാലി എഹിതേക്കം ഫോർക്കൊദ്ദ വസീലത്തക സ്കീം ത BML അത് എഹം മുസാസാത്തക്കും വസ് അതിവസ് കുറിയ ഗെന്ദവാണക്കം ഇസ്സത്തെ റൈസ് അതി ഹാജരി അർഗുണ മെങ് ഹന്ദാഹുണ്ണം ഫെഷി സുര തക്കുറാർക്കോ ഏമന്ദ വാഹകക്കി രാജ്യക കുടകമ മീസ്കൊളു മധുക്കമ ഗുദത്തി വസീലത്ത മധുക്കമുഗ വാഹകം മി വാഹത അടുവഹാദമു സ്റ്റേറ്റ്

ഇഖലാംഗൈ ഫാഫ ഫുസ്സവ തൗബ ഖബൂൽ കുറവ വഖൂബ ഗദഫദ നിഅമത തൗഗവരി രസ്ഖലാംഗൈ ഇഖലാംഗൈ മെനുവി ഇലാഹ കുനുവേ എമ്മെഹാ തകതി രുജൂഅവും വനി ഇഖലാംഗൈ ഹദ്രതശേ.

അർഷ് ഉഫുല്ലവ മലായിക്കത്തുന്നായി ഏക വശാകിം വ മലായിക്കത്തും എവരെങ്കി വരി റസ്കലാങ്കി ഹംദായകു തസ്ബീഹ ദന്നവതി അദിയകലാങ്കിം ഈമാം വി അദി ഈമാം വി മീഹുന്ന ഫാഫ ഫുസ്സവമ ദുആ കുറവതി അലമെങ്കി വരി റസ്കലാകു ഇബ റസ്കലാങ്കി റഹ്മതായി ദിനവടുകത്തും ഹുരിഹ എച്ചിഗ്ഗി മച്ചത്തനവസുകിം വി ഫഹ തൗബാവെ ഇബറസ്കലാങ്കെ മകത്തബാവി മീഹുന്ന ഫാഫ ഫുസ്സവാൻ ദേവ് അതി നരകാഗ അജാബും എവരും.

മൂസാഗഫാണ് വിദാളുവി ഹമകശ്വറും ഹിസാബു ബല്ലവ ദുഹം ഈമാൻ വാ ഖൊമ്മ കിബുറു വെരിയഗ് കിബൈം സലാമ കുരവും എതി അഹുരംഗെ വെരി അദിത്യ ബാ മീഹുംഗെ വെസ് വെരി രസ്കലാംഗെ ഹദ്രത്തും റക്കാ തെരുക്കൻ ലിബ്ഗന്നമേ.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുണ്ണായകു രയിതുണ്ണ എമ്മി ഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സദൃശ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്
2: ಎಮ್ಮೆ ಸೀದಾವೆಗೆಂಬ ತೆದುಮಗುಗ ಸಾಬೀತುವೆ ಹುರುಮ
3: ಇಸ್ಲಾಂ ದೇನುಗೆ ಅಗೀದ ವರುಗದ ಕುರುಮ
2: ದೆದುನಿಯೇಗೆ ಹಳಾಯ ಬಾಚವೆರಿ ಕುರುಮ
3: ಇಸ್ಲಾಂ ದೇನುಗೆ ಕಂಕಮಾ ಗುಳೇಗತು ದೀನಿಯ ಇಲ್ಮ್ವೆರಿನ ಸುವಾ ಗುರವ

0: നതീജയ്ക്ക് ഏജന്റിനയക്കും ഇംഗ്ലണ്ടേക്ക്. പിക്ഫോർഡ് കുറിയ മധ്യത്തിൽ ഫണുവാൽ ഇപ്പോളെ ഏജന്റിന ഹാഫ് തരൻ ഏജന്റിന കുത്ത ബോധം കുറിയ ഫണുവാൽ ഹാഫ് വിദായ സാബ് ബോധം ബാക്ക് ഫഹദ ജസാദി ചാളിസ് എമിനറ്റ് കുളൈ ഫഹാഫ് ഏജന്റിനയക്കെ ഇംഗ്ലണ്ടേക്ക് അനക്ക് ഇത്ര ഫോർ ഗതവാകും മീവി വെച്ച് കുളുമിത്തരെ ഏജന്റിന കുളുത്തരൻ കുറിയ ദീപ് ഹാഫ് വിദായ സാബ് ഡിപ്പോൾ ബാക്ക് ഫഹദ ഡിയർ കാരി കുളുത്തരെ ദീപിനെ കുറിയ ഫണുവാൽ ഹാഫ് വിദായ സാബ് ബോളി ഫാങ്കോസ് പണ്ടനയാസ് ഓട്ടമെണ്ടി ഓട്ടോമെറ്റിക് തിരി തിരി കുറി ഫണുവാ അതുപോൽ ഹാഫ് മെദാസ ആജിട്ട കുത്ത കുറി ദീഫ് തിരി കുറി ഫണുവാ അതുപോൽ എന്ന് ഫാറു ഫെർണാണ്ടസ് ഗാജെ ഫസ് ദിവന അൽവറേസ് അൽവറേസ് കൊണ്ടോ കൊല്ല ബാക്ക് ഫാത് ജേല ഫിക്കാരി ഓട്ടോമെണ്ടി ഓട്ടോമെണ്ടി എന്ന് ഫെർണാണ്ടസ് ഫെർണാണ്ടസ് ഓട്ടോമെണ്ടി ഓട്ടോമെണ്ടി ബാക്ക് ഫാത് ജേല സിൻസാ കത്തെ വദെ കുറിയങ്ങ സിംഗ്ലർ ഹാഫ് മെദാസ ജേല ഓട്ടോമെണ്ടി എന്ന് ഹാൻഡ് നമ്പർ ഡിപൗൾ ഡിപൗൾ ബാക്ക് ഫാത് എനിക്ക് അൽവറേസ് കുറിയ ഫണ നമ്പർ ഈ ഫണ നമ്പർ ഗൊൻസാലിസ് ഗൊൻസാലിസ് കൊണ്ടോ കൊത്ത മുഫാദ് ഡിപ്പോ ഡിപ്പോ കൊണ്ടോ കൊല്ല കുറി തിരി തിങ് അരുമത്തി മെസ്സി ദീഫി മെസ്സി കൊടുത്ത് മടക്കോലെ കൊണ്ട നട്ടുവാ കുറി വധു വിധം അതിസ് മെസ്സി മെസ്സി എത്തി വധു നഗാദി ബോള ഫഹാദ് ദിഫാ കുറി ഫാർ ഇംഗ്ലണ്ട് കൊണ്ട് ദിഫാ കുറി ബാക്ക് സാഫ് കി ഏരിയ തെരെ ഫെറു ദീഫ അരക്കസ് ദിബനി മെസ്സി മെസ്സി കൊണ്ട് തെരെ വെട്ടി ഫെറ തെരെ ഇംഗ്ലണ്ട് കെ മെസ്സി തോ ഫഹാദ് ജസ്സാദ് കൊണ്ട് തെരെ ക ജസ്സാദ് മാക്കി റെഫറി കൊ മടക്കോലെ ഇങ്കി കൊണ്ട് തെരെ വെട്ടി ഫോക്ക് മാക്കി ഏരിയ തെരെ ബോളുക ബാഗ റെഫറി ഹെഡ് ഇൻജറി ഇതി ജിയ വകുത്തു മുട്ടാലാണ് ബോളക ഓതുക ആംഗിളി കൊത്തും കൊട റെഫറിക്ക് ഹറക്കാത്തക്ക് പിന്നെ ഹെഡ് എഞ്ചരിക്ക് വെക്കിന്നെ മുട്ടാതെ കാരേക്കോസ് അർജന്റീന ഹദർ കുന്തര ഏകമായ മസ്സ ജസ് സക്വാ കുറെ അർജന്റീന ഇംഗ്ലണ്ട് ഹാഫ് തന്നെ ഏരിയക്ക് ബോൾ ദിവ മടുപ്പോ കുന്തര വെട്ടി ഫോർട്ടീം പോതൊരു എത്തിരി അടിയ അമ്മിനട്ട് മെച്ചുക്കെ ഫൗ ഹാഫ് സാളിസ് തിമ്മിനട്ട് കുളൈഫ ഇംഗ്ലണ്ട് ഏക്കെ അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ട് ഫുർത്തമ ഗോലു മെച്ചുക്ക് ഫുർത്തമ ഗോലു ഇംഗ്ലണ്ട് ഫൻസസ് ഹത്തറണം എടുത്ത് രേഖ കാമെ കൊത്തി ഫൊത്തി ഗോഡൻ ഗോലു ജെഹുമാക്കി അർജന്റീന കുളുമ വറബോട് ബദൽ ദിനസ് എക്കും ഒരു ടീം എക്കും കുറിയൻ ആരാകൻ കുളും വറകോത് കൊക്കെ കുറിത്ത ഫോണി തുറ ഏക നതീജ ഗോത്തും ഫുലു ഫുലു ഹമത്തെ ഫോണോ മുങ്ങാസ് അടി ഫസ്റ്റ് റൺ എടുത്ത് രേഖ അർജന്റീന ഗോലു ജഹമാറും എന്നെ കുറെ കുളെ ഹെരിക്കേൻ ഊത്തം ആളുകൾ ഡിയർ ക്യാരി ഡിഫൻഡറിൻ്റെ റോൾ അതാക്കണം ജീത്തം വേറെ തെരസ് ബൈ പോലത്തെ മുറി ഹെരിക്കേൻ ഡിഫാ ഹെരിക്കേനെ എന്നെ കുറെ കുളെ കൊണ്ട് തരിക ഹെരിക്കേൻ ഡൂജ് ബെല്ലിംഗ്ഹാം ഒക്കെ ഇതെക്കുന്ന ഫാത്ത ഫാബ് ആകെ വര പൊട മാക്കൊക്കെ കുളം ജീത്തം സാളിസ് ഹത്തറ മേട്ട് കുളവിജ് ഫോഫ് ഫിഫ വേൾഡ് കപ്പ് 2026 സെമി ഫൈനൽ ദേവണ മെച്ചു കൊളു കുറിയ ഇതെ വിമെച്ച് മുളവാ ബേക്കോ ബദൽ കൊഞ്ചിന് ഫൈനൽ ക സ്പെയിൻ അത് സ്പെയിനക്ക് ഇതിഹാസ ദീവണ ആർക്കെ ചാമ്പ്യൻ അളവണ ചാമ്പ്യൻ ഹോദ ടീം തക്ക് ബദാർ തീനെ ഹത്തരെ ഫഹെ ഹൈ ഹത്തെ ആ ടീം എന്നിവണി വേൾഡ് കപ്പ് താഷി ഫുലാല ನೋದಿಹ ಮೆಟ್ಟು ಕುಳವೆಗೆ ಇತರವು ದೆಕ್ಕಿ ನೋದಿಹ ಮೆಟ್ಟು ಕುಳವೆಗೆ ನೂ ಮಿನಿಟ್ ಇತರವು ದೆಕ್ಕಿ ಕುಳು ಫಸ್ಟ್ ಆಗಿ ದೀಪಾವಳಿ ಫುಣವಾದ ಬೇರೆ ಕ್ಯಾರಿ ಫಣ ನಂಬರ್ ಗೊನ್ಸಾಲೆಸ್ ನಮ್ಮ ಫಾದರ್ ಕೂತರೆ ಕುರಿ ಅರಿಮತಿ ರೆಕ್ಕನಾದಿಮ മെസ്സി മെസ്സി കൊണ്ടോ മടക്കോലെ കൊണ്ട് ദേക്കുണ്ടെന്ന് ദേ നട്ടുവാ പോയി ദീപി അനക്കസ് മെസ്സി കുറെ ഫണുവാൽ ബോൾ മിഫാർ ഫാഫ് ദിഫാ കുറി ബോളക്കസ് അത്ത അത്ല വാജ് നക്കുന്ന കുറെ ഫണുവാൽ ബോൾ ഹെരിക്കേൻ കുറി ദിഫാ കു മിദാസ ബെല്ലിംഗ്ഹാം ബെല്ലിംഗ്ഹാം ബോൾ ഹാ കുറെ കുസ് വൺ ആൻഡ് ഹാഫ് കു മിതവർ കുറി ജേല കാര്യ ബദ ദേക്കുണ്ടെന്ന് ബോൾ ദിവേതോ ഫാഫ് വാജ് നക്കുന്ന ബോൾ അത്ത ബെല്ലിംഗ്ഹാം കാര്യ ഗസ് തിം കുണ്ടരി ഹമ മാ ബോൾ ബോൾ അത്ല തിം കുണ്ടരി കാര്യ ഗസ് ഇതനെ ആജ് നക്കുന്ന ബോൾ ഹാ കുറി ജേല കുറി ഗസ് തിം അരിമത കുറി ഫണുവാൽ ബേര കനാദ മനക്കസ് അത്ല വൺ ആൻഡ് ബോൾ ഹാ കുറി കുസ് ഇതെ വൺ മസേ കുറി ഗോൺസാലെസ് അർജന്റീന ഗൊൻസാലെസ് ക്യാരി ടെക്നിഫിക്കോ ഫെർണാണ്ടസ് ഫെർണാണ്ടസ് കൊണ്ടോ കുറെ ദീഫി അനക്കസ് കുറി കുറി നഗ നഗാ ദേരക്കര ദേരക്കര കുറി കുറി ഫണുവാൽ ബോൾ ഗോൾ ദണ്ഡീജി ഫെർ കുറി അനക്കസ് ഫാസ കുറി കുറി ഫണുവാൽ മെസ്സി മെസ്സി മി ഫർ ബോൾ ഗെന്ദി ജാരമത് ബേരം കുറി അനക്കസ് എലിഷ ഫണുവാൽ ബോൾ ആദിമസ് ദണ്ഡീജി ഫെർ കുറി മെസ്സി ഏരത്തെ വണ്ണ വദ നഗാ നഗാ ദിം ബോൾ ബോൾ ഫണുവാൽ ബോൾ ഗോൾ ദേരക വന്താലി മെസ്സി ഗസ്തെ മെസ്സി നഗാ ദിം ബോൾ ಏರತರ ಮದಹುರಿ ಬಾರಿಸ್ತಬರ್ ಮಾರ್ಟಿನೆಸ್ ಐ ಫೌಹಾಫ್ ಕಕ್ಕುಳನ ಕಕ್ಕುಳ ತರಿಯಾ ಗೋತರ ವದ್ದಾಗಿ ಅರ್ಜೆಂಟೀನಾ ಗೋಲ್ ಜಾ දෑන් එකකට නැතිජ බදල් කොල්දිය නොවතිහ එවන මට අනුවතිහ දෙවන මට තෙරේක දෙමසි වර රීතකො නගාතින් බෝලෙන් ඒර තෙරිය අරණි දෙමසි නිවාරත්තගේ තිම්මන එසිිස්ටයි ඒරිය බේරුව ඒර කනා කෑරි ගුරෙපා ಅರ್ಜೆಂಟೀನಾ ಹತರನೊಬ್ಬ ರೈಸಿಸ್ ಏರಿ ಫುಮ್ಮಾಗೆ ಎಬೋಳ ದಿಫಾಕು ಎಣ್ಣಮೆಸಿನ ಬೋಮತ್ತಿ ನೆಸ್ತಿ ಬಿಡಿ ಫಾತುಂಗಿರಿ ಮಾರ್ಟಿನೇಜ್ ಬೋದ ಮಾರ್ಟಿನೇಜ್ ಬೋದಂ ಪುರಿ ವದ್ದಾದಿ ನ್ಯಾ ನತೀಜಾಕಿ ಅರ್ಜೆಂಟೀನಾ ದೇ ಇಂಗ್ಲೆಂಡಕ್ಕೆ ವರ ಫೋರ್ಗದ ಕುಳುಮೆ ಮೀ ಭಾರತ ಮಿಹಾತನ ಅಳುಮಿನ ಫೇವಣ ಎಮ್ಮೆ ಟೆಪೋ ಹೈ ಮೇಚು ಮೀ ಗೆಟಿಂ ಪರಾತ ವರವದ ಕುಳುಮೆ ಅವಸ್ ಕುಳುಮೆ ಅದೇ ಮಿದೆ ಟೀಮ್ ವರ್ಲ್ಡ್ ಕಪ್ ತಾರೀಖು ಬದಲಾಗೋರು ಮೆಚ್ಚುತ್ತಕ್ಕ ಬಲ್ಲಾರ ವರ ಫೋರ್ ಗದ ಕುಳುವ ಫೆನಿಂಗ್ ಗೋಸ್ವಾಣಿ ಕುರಿ ಊರು ಮೆಚ್ಚುತ್ತದೆ ಅಳು ಎಂಬುವ ಫಾಹಕೋದಲ್ಲಿ ಫಸ್ಟ್ ಕ್ಲಾಸ್ ಹವನಹಾರು ವರ್ಲ್ಡ್ ಕಪ್ ಇಂಗ್ರೇಸಿ ತಶ್ನೆಗೆ ಹಾರು ಕ್ವಾಟರ್ ಫೈನಲ್ ಬದಲಾಗೋರು ಮಿದೆ ಟೀಮ್ ಎಫ್ ಆರ್ ಮೋಳ್ವಿ ಇಂಗ್ಲೆಂಡ್ ಏಗಫಂ ಅರ್ಜೆಂಟೀನಾ ತಶ್ನೆಗೆ ಫಾರ್ ಆಟಿ ಹೈಕ್ ಮಿದೆ ಟೀಮ್ ಕ್ವಾಟರ್ ಫೈನಲ್ ಬದಲಾಗೋ ಎಫ್ ಆರ್ ಮೋಳ್ವಿ ಅರ್ಜೆಂಟೀನಾ ತಶ್ನೆಗೆ ಅರ್ಜೆಂಟೀನಾ ಎಫ್ ಆರ್ ಮೀ ಫನರ್ ಕುರಿಮೆತ್ತು ಮುಳ್ ತಾರೀಹು ಎಣಸ್ ವರ್ಲ್ಡ್ ಕಪ್ಗೆ ಹವನ ಕುರಿಮೆತ್ತು ಮಿರೆ ಮಿದನಿ ಸೆಮಿ ಫೈನಲ್ ಅರ್ಜೆಂಟೀನಾ ಕೊಡ್ತೀರೆ ರೀದು ಕಾಡದ ಕ್ಯಾಫ್ ಅದು ಪ್ರೊಫೆಷನ್ ಗೋಲ್ ಜಾಕ್ ಡಿಪೌದ ನಿಂದು ಕಾಡು ದಿಕ್ಕಿ ಮೀರೆ ಮೆಚ್ಚುಗೆ ತಿಮ್ಮನ ನಿಂತು ಕಾಡು ಮಾಫ್ಗೆ ಹತ್ತವರ ನಿಂತು ಕಾಡು ಮುಕ್ತೇನೆ ಮಾತಮಾತಿ ಕೃಪಣ ಅದು ಬೋಳ ಇಂಗ್ಲೆಂಡ್ ಕುಂತೇನೆ ಕ್ಯಾರೆ ಆಜಿಟ್ನ ಹಾಫ್ ದಾಂತಿ ಬೋಳ ಆಜಿನ ಕುಂತ ಕುರಿ ಫಣುವ ಅದು ಬೋಳ ಹೆರಿಕೇನ್ ಹೆರಿಕೇನ್ ಆಗಾದ ಫಣುವ ಅದು ಬೋಳ ಕ್ಯಾರೆ ಕುಂತ ಜೆಹಲ ಬೋಳ ಇದೆಯೇ ಆರಿಮತ್ತಿ ಎಲ್ಲಿ ಮಕ್ಕ ಬೇರು ದಿಫೆಲ್ಲು ಇಂಗ್ಲೆಂಡ್ ಕುಂತೇರ್ಪುರ ಎಲ್ಲಿ ಬೋಳೆ ಆರಿಮತಿ ಬೋಳೆ ಮಸೇಕ ದಿನ ಕುಂಸ ಕುಂಸ ಕಾರಿ ಕುಂತೇರ್ ದಿಫಾಕು ಆರಿಮತಿ ಬೋಳ ಬೇರ್ಕೋದಿ ಇತರೋಗು ದಿಕ್ಕಿ ನೂರು ಮೀಟರ್ ಎಗತ್ತೆ ಹತ್ತರ ಮೀಟರ್ ಕೂಡ ಬೇರು ಅರ್ಜೆಂಟೀನ ಕೋಚ್ ವರಪ್ಪಡ ಉಫಾಯ್ ಫುಲ್ ಮಸರು ದಿನದ ಕಾಫ್ ಬೆಂಚ್ ಕಿಮತಿ ಸ್ಕೋರ್ ನಾನಿ ಪುರಿ ಫನುವಾದ ಬೋಲ್ ಇರ್ತೇನೆ ಬೋದಂ ಫಹತು ದಿಫಾ ಕುರಿ ಬೇರೆ ಬೇರು ಅದಕ್ಕೆ ಸತ್ಯಾಫ್ ಪುರಿ ದಿಫಿ ಇಂಗ್ಲೆಂಡ್ ಕುದ್ದ ಇರ್ತೇನೆ ಮರದ ಮತ್ತೆ ನಗಾದಿ ಬೋಲ್ ಫಹತು ದಿಫಾ ಕುರಿ ಫಾರು ಫನರ್ ನಂಬರ್ ದಿಫಾ ಕುರಿ ಬೋಳ ಗೊಂಜಾಲೆಸ್ ದಿಫಾ ಕುರಿ ಬೋಲ್ ದಿಗುತ್ತು ಸಾರಿ ಮತ್ತೆ ಏರಿಯಾ ದಿನ ಬೇರು ದೇಬದಲ್ಲಿ ಕಿನ್ನಣಿ ರಸ್ಫೋಡ ಟೋನಿ ಅದಕ್ಕೆ ಅರಣಿ ಇಂಗ್ಲೆಂಡ್ ಫಸ್ಟ್ ನಂಬರ್ ಫೇಬಿ ಸ್ಪೆನ್ಸರ್ ಸ್ಟೋನ್ ಅದಕ್ಕೆ ಫೇಬಿ ಫಾಸ್ಟ್ ನಂಬರ್ ಟೋನಿ ಅದಕ್ಕೆ ರಸ್ಫೋಡ್ ಕುಳುಮತ್ತೆ ನಗಾದಿನ ಇಂಗ್ಲೆಂಡ್ ಕುಂತೇನೆ ಮತ್ತೆ ಮತ್ತೆ ಹೇಳ್ತೇನೆ ನಗಾದಿ ಬೋಲ್ ಫಹಾತ್ ದಿಫಾಕ್ ಆಫ್ ಅರ್ಜೆಂಟೀನಾ ಕುಂತೇನೆ ದಿಫಾಕ್ ಕುರಿ ಬೋಲ್ ತೀಕೋ ದಿಗೋ ಸಾರಿ ಮತ್ತೆ ಬೇರ್ ಇಫೇಲು ಇಂಗ್ಲೆಂಡ್ ಅರ್ಜೆಂಟೀನಾ ಹಾಫ್ ಮೆದಾಸ ಬಂಗಿಲ್ಲನಿ ಇತ್ರೋಗುತ್ತು ನೂರು ಮೀಟರ್ ಇರ್ತಾರೆ ಹಾಫ್ ಮಿನಿಟ್ ಕುಳುವಿಜ್ಜೆ ದೇದನು ಇಲ್ಲಂಡು ಕುರಿ ಈಗ ಅರ್ಜೆಂಟೀನಾ ಮೆದುನ ಕ್ಯಾರಿ ಇಂಗ್ಲೆಂಡ್ ಕುಂತೇನೆ ಬ್ಯಾಕ್ ಬೋಲ್ ಫಹಾತ್ ಜಸ್ಸಾದ್ ಗ್ಯಾಕ್ ಹಾಫ್ ಮೆದಾಸ ಪಿಕ್ ಫೋರ್ ನುಕ್ ಮೇರಿ ಪಿಕ್ಫೋರ್ಡ್ ಮತ್ತೆ ಒಂದು ಕುರಿ ಆಜಿಟ್ಟಿನ ಎತ್ತರೆ ಫಣುವಾದ ಬೋಳ ಅರಣ್ಯ ಟೋನಿ ಟೋನಿಯನ್ನು ಕೇನ್ ಎರಿ ಕೇನ್ ಕಾಯ್ ದೇಖುವಂತೆ ದಿಫಾ ಕುರಿ ಫಣುವಾದ ಮಿದುನ ಕ್ಯಾರಿ ಅತ್ಲ ಇಂಗ್ಲೆಂಡ್ ಕುಂತೆ ಕುರಿ ಒನ್ ಅಂಡ್ ಹಾಫ್ ಮಿದಾಸ ಜಿಲ್ಲಾ ಕುರಿ ಆಜಿನ ಹಾಫ್ ತೆರೆ ಫಣುವಾದ ಬೋಳ ಅಸ್ ಮಿದುನ ಕ್ಯಾರಿ ದಿಫಾ ಕು ದಿಫಾ ಕುರಿ ಫಣುವಾದ ಬೋಳ ಮತ್ತು ಬೇರು ಕುರಿ ಬರಬಾರ ದಿಫಾಸ್ ಕೊಂಟ್ರೋ ಕೊಲ್ಲ ಇಂಗ್ಲೆಂಡ್ ಕುಂತೆ ಅತ್ಲ ರಸ್ಫೋರ್ಡ್ ಬ್ಯಾಕ್ ಕುರಿ ಫಹಾತ ಪಿಕ್ಫೋರ್ಡ್ ಹಾಫ್ ಗೆ ಮಿದಾಸ ಹೆರಿ ಗೋಲ್ ಕೀಪರ್ ಪಿಕ್ಫೋರ್ಡ್ ಕುರಿ ಮತ್ತು ಮತ್ತೆ ನನಗೆ ಜಾಜಿ ಫಣುವಾದ ಬೋಳ ಅರಣಿ ಹೆರಿ ಕೇನ್ ಹೆರಿ ಕೇನ್ ಬೋದು ಫಣುವಾದ ಬೋಳ ಫಹಾತಂಗೆ ಏರಿಯ ಬೇರು ದಾಂದಿ ಬೋಳ Oigi. Eriber di fejjon Grifonwadi Martinez Grifonwadi bol mati mate me don hos kurma ki mech ke kulun me ke di var for ke kulma ke fao delando elando Argentina mech ka me ko anek ka smi har ke final Argentina da tor kore en fao champion Argentina ki mech nu me ki ro bestan de kuma chini ma firat kre tim ko ha mech ti be fna bad ko ba ko ela mo ramizan ha ko da
1: ha shukriya asif ವರಫೋರ್ಗದ ಮೆಚ ಅಳ್ಮಣ್ಣ ಫೆನ್ಗೆ ಮಿದ್ದಿಯ ದೆಮ್ಮಿ ಹಮ ಮಿ ವಾಸಿ ಫಾಹಕೊರೆ ಮಿ ಆಣ ಗದ ಬತ್ತಿರಿ ಸ್ಪೆಷಿಯಂಗ್ ಆಸ್ ಮಿಹಾ ಹಿಸಾಬಂಗ ಆರು ಎಮ್ಮೆ ವರುಗದ ಎಮ್ಮೆ ಚೆಕ್ ಗೊತ್ತು ಅಳ್ಮಣ್ಣ ಫಾಹಕ ಮಿದ್ದೆ ಖಾಸು ಗತೆಗ ಇಂಗ್ಲೆಂಡ್ ಫೈನಲ್ಗ ಹಮ ಮಿ ಕೊಡ ಬತ್ಕೊಳೋ ಹಿಂಗೆ ತೊ ಹೆಣ್ಣ ಮೆಸ್ ಫೈನಲ್ ಮಿ ಕಟುವಾದ ಅರ್ಜೆಂಟೀನಾ ಮಿಹಾರ ಮಿದಿ ಫೈನಲ್ ಸ್ಪೇನ್ನ ದೆಮ್ ಬದಲ್ ಕುರಾಣಿ ಅರ್ಜೆಂಟೀನಾ ತಿಮ್ಮಣ ಹಬಾ ಮೆಚ್ಚುಗ ಬದಲ್ ಕುರಾಣಿ ಫ್ರಾನ್ಸಾ ಇಂಗ್ಲೆಂಡ್ ಬದಲ್ ಕುರಾ ಮಚ್ ಹುಕುರ್ದು ಹೋಗಿ ರೇ ದೇ ಜೆಹಾರ್ ತಿ ಬೇಫಣ್ಣ ಹಮೆ ಆಳು ಮಿಗಿಣ ಸಮಸ್ಯೆ ಕುರಾಣ ಎರಗೆ ಗಡ್ಡಿಗ ಕುಳೆ ಗೊತ್ತಿ ರಾಜ್ಯ ಗಡಿ ಮೆಂದ ಮಂದಿ ದೇ ಜಾರ್ ತಿಮ್ಮಣ ಹೋವಾ ಮೆಚ್ ಏ ಫಹುಂ ಅಳ್ಮೆಣ ನವಾರವಣ ದುಹುಗೆ ರೇ ಅದೇ ವಿಹಿವಣ ದುಹುಗೆ ಅಳ್ಮೆಣ ರಾಜ್ಯ ಗಡಿ ಬಾರ ಜಹಾರ್ ಅಳ್ಮೆಣ ಫೈನಲ್ ಮೆಚ್ ಬೇಫಣ ಹಬ್ಬ ಬದಲ್ಕೊಳ್ದಾಣ ಅದು ಮಿಯಾ ಹಿಸಾಬು ಅಳ್ಮೆ ಗಿಣಸ್ತಿಯ ಪ್ರೋಗ್ರಾಮ್ ನಿಮ್ಮ ಅದ ಇರಾವ್ ಕರಬ್ಬೆಯ ತಿಮ್ಮಣ ಹೋವಾ ಮೆಚ್ ಆಯ್ಕೆ ಬದಲು ಕೊರೋ ಉಮ್ಮೀದ್ ಅಳ್ಮೆಗೆ ಪ್ರವಾಣಿ ಮಹಿ ವಕಲಾಣ ಹುರಿ ಹಬ್ಬೆ ಫನಸ್ತಾರ ಉಫಾವ್ರಿಕ ಮಾ ಬಾಜರಿಕ ಮೈದೆ ವಸ್ಸಲಾಮಲೇಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು.